വെള്ളി മൂടത മൊൻ അഞ്ചി നിന്ദ ഓടി ബന്ദ മിനുകുതാരേ പ്രണയത കാവ്യ രചിസിദ നീതോ ಪುಟ ಪುಟವೆಲ್ಲ ತುಂಬಿದೆ ಜೇನು ಪ್ರಣಯದ ಕಾವ್ಯ ರಚಿಸಿದೆ ನೀನು ಪುಟ ಪುಟವೆಲ್ಲ.